ഉമക്കായ് വാഴുവതേ എന്നിതയത്തിനേ കമയാം, നീ ചെയ്ത നന്മകളായിരം അതേ എണ്ണി എണ്ണി പാടുവേൻ. നീ തന്ന വാഴ്ക്കൈ പേരിൻപം അതേ എണ്ണി എണ്ണി ഉയർത്തുവേൻ. നീ ചെയ്ത നന്മ